0: ഓഹോ, ഹിന്ദോളം ബാഗുണ്ട്. പറഞ്ഞേ പറഞ്ഞേ.
1: ബാലമുരളി കൃഷ്ണമാക്കു ബാല്യമിത്രുടെ, ആശഭോംസെ അക്ഷരാന അത്ത കൂതുരേ.